പാർമല മുഖശുദ്ധി അഗ്നക്രൂ ചണ്ടാൽ രസ ആസ്വലാണ ഏ കർമ്മ മേരെ കർത്താർ ബാബാ ബോലിഗേ പദ ഹോയ ഊത്തമ സേ ദര ഊത്തമ കഹിയേ നീജ കർമ്മ ഭയ രോയ രഹാവ് രസ സോയനാ രസരൂപാ കാമണ രസ പരമല കീ വാസ രസ ഘോടേ രസേ ജാ മന്ദിർ രസ മീഠാ രസ മാസ ഏത്തേ രസ ശരീര കേ കൈ കട നാമ നിവാസ ജിത് ബോലേ പദ പായിയേ തോ ബോലിയാ പ്രമാണ ഫിക്കാ ബോല വിഗുച്ചണ തുര മൂർഖ മൻ അജാണ ജ്യോത് ഭാവേ സേ ഫലേ ഹോര കെ കൈണ വഖാണ തിന് മത് തിന് പാത് തിന് തന് പല്ലേ ജിന് ഹിർദേ രയാ സുമായ തിന് കാ സലാണാ

നാമക ജനശ്രേയാ സവപ്പോയതിയോ ഭാർജി സവേ പ്രതിപാൽദ കർത്തരമയ്യ സോ തോഹര സദാത്യ അയ്യ തിസ് ബിൻ അവര നാ കോയ ജോ മോയ മായാ ചിത്ത ലായേ ദേ ചേ ഛോട് ചലേ ദുഃഖ രോയ ജന നാനക് നാം ധ്യായ ഹര അന്ത സഖായി ഹോയ മൈ ഹര ബിൻ അവര നാ കോയ ਹਰ ਗੁਰ ਸੁਣਨਾਈ ਪਾਈਏ ਵਣਜਾਰਿਆ ਮਿੱਤਰਾ ਵਡਪਾਗ ਪ੍ਰਾਪਤ ਹੋਏ ਹਰ ਹਾਉ ਸੰਤ ਜਨਾ ਵਿਣ ਪਾਈਆ ਹਰ ਕਿਨੇ ਨਾ ਪਾਇਆ ਨਾ ਹੋ ਵਿੱਚ ਹਉਮੈ ਕਰਮ